ഹമ കഷവരും ഗരിയക്കി ഇലാഹെഖംഗാ ഹദാഗം ഉളുണു മീഹുന്ന ഏവരെങ്കെ വെരിരസ്കലാംഗ ഹദ്രതും ഖോഫാ ആയി ദുനിയേഗെ ദിരുളുംഗാ നിഖമിതകൻ ലിബേ ഹുട്ടെ അതി ദൊഗു ഉഫദ്ദാ മീഹുന്ന തിമൻ റസ്കലാംഗ ജസാ ദെവ്വനീ എഫദൈന്നെ.

0: ഗഡിംഗ് അതർഗഡെ തിരിസ് മിനിറ്റ് അടസ്സം ത്യഗെന്തവണി ദിവഹി രാജ്യകാടു
1: മീ ആമുക ഹുരിയ ഉമർ ഫുറയക തയ്യാർ കൊഫാവ പ്രോഗ്രാമ
2: എബൗളേ എബൗളേ
3: അസ്സലാമു അലൈക്കും ഹുരിഹാ കുദിംഗ ഹാലുക്കീനെ പാതുന്ന തൊമ്മിദ് കുറാൻ ഹമ ഹുരിഹാ കുദിംഗ ഹാൽവിസ് രംഗളു ആണിക്കമ മിയഫ്താഗസ് പാതുന്ന തൊം ബദ്ദൽ കൊല്ലി എതികുദിന വാഹക ഗെനിസ്തേ തികുദിൻ അന്താൻ എപരി തെമ ഫോൺ ഗെനിസ്തേ വാഹക ആ ഐ ഏക്കൽ റന്താജ് വാഹക ഏതോ എവാക എമ ഫോൺ നിമുനിരു വിക്കീനെ കുദിനെ എമ ഫോൺ നിമുനിരു ഗുര എഹെൻ ദൂനി തകവരെ തങ്കൊള ലഹുൻ ആദവനിദോ എമ ദെൻവാണി കീനെ ബകുദിനെ ಎಮ ತೆಕುದೆ ವಾಣಿ ದೆಮ್ ವಾಣಿ ಕೇನೆ ತೋಸ್ ಪಾಲಂಗಿಗೆ ಅಡು ಹೆಚ್ಚೆ ಕುದಿನೆಗೆ ಫಾತುಂದ ತ ಎಮ್ ಫಾವ್ ನಿಮ್ಮಾಲಿ ಹಿಸಾಬು ಫೆಶಿಗೆ ಕುರಿಯದ್ದಾನೆ ಹಿಂಗೆ

0: അംഗാദി ഉംഗന്നാദി മുനിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെദുവരികം മായകോ
0: എക്വരികം മായകോ
1: ഏരുവസ് മിഹാരുവസ് രയിതുന്നായകോ